ഒന്നും കുറച്ചില്ല. മല്ലിയപ്പുമേനിയടാ നാം ഇതുവാത്തൊടു വേണ്ട, നാങ്ക പഞ്ചടയിൽ കൊഞ്ചുരതേ നീ പോക പോക പാരേണ്ട. കിളിച്ച കൂടയേറി കോഴി പിടിക്കാതെ വാനമേറി വൈകുണ്ഠം പോവാണ്. ഇപ്പൊ വെളുപ്പിയാ.